പിക്ചർ ചിക്കുമ്പോ അജാമത്ത റുസവലത് ചിക്കുമഷു ഗുഡേ ചിക്കുമ്പോ പക്ഷേ നാസത് കോസ്മെറ്റിക്സ് പാകിസ്ഥാൻ ചിക്കമ്മ ഫേസ് വാഷ് ഇതി ആവശ്യ പ്രതീതി ധീരമന്നാസ്.